തേടിയും കിടക്കാതെ ഒപ്പറ്റ സെൽവമേ, തേടിയും കിടത്തിട്ട ഒപ്പറ്റ സെൽവമേ, ഇരവെല്ലാം പകലെല്ലാം ഇതയം മുമക്കാക തുടിക്കുതയ്യാം, നിനവെല്ലാം പേച്ചെല്ലാം നേസറേ ഉമ്മ